0: ദുപാരി ഗോളന നാരി ആല യമുനി വരി ഖുഷാല സോടുന ദിന ജളാവര നക്ഷി ചാഘാഗരി ബസനി സുട്ടലി അലഗത പടലി ഓല കാഠാവരി ഠുമകത ഗോപി ജളാത ശിരല ഉഠലി കാശിര ശിരി
1: गोपी नहान्यात होत्या दंग तोच आला सकाशी रंग गोळा करून वस्त्र सारी बस